0: കാലും കാലും പാച്ചലിലേ ആ രണ്ട് കണ്ണേ മേച്ചലിലേ എട്ട് ദശ കൂച്ചലിലേ തട്ടുകീറ ഓസയിലേ
1: പോലെ എങ്കോ അട പാഞ്ചു വരാൻ പറന്നു വരാൻ നമ്മ ദൊര സിംഗോ.